0: നിന്നെ കൈ കൊണ്ടിരുത്തോ അത് സമയത്തേ അവിടെയുള്ള
1: रेडियो सफलता 103.4 मेगाहर्ट्ज
2: सुन्न मन लाग्यो।